കളിതങ്ങരി ഹൂറുൽ ഐനും സ്വർഗത ഗാവേ എവരെങ്കെ കുറിങ് ഇൻസിയക്കുസ് അതി ജിന്നിയക്കുസ് എഖമ്പലുങ്ക ബീഹിഫൈനുവേ.

ആയത്തേക്ക് എക്കലാങ്ക അളാകെ മച്ച ബാവാലി എയ് അന്തിരിഖം ഗെ തെരേ അലിഖം ഗെ തെരയത്യബാമീഹു നെരുവുമട്ടക്കെ അതി ഹമകശ്വരും അവ്വാഹി ത്യബാമീഹു നാമെതു നുഹനു ഓഗാവന്ത റഹീം വന്ത റസ്കലാംഗികം കശവരേ.

ഇതാൾവാഷ് ഹമകശ്വറും ഇസ്വേദിയ മീഹുന്നായി ഫഹും അന്നാനേ മീഹുന്നി എങ്കിഗിംവാ ദ്വഹിഗെ ഖണ്ഡ അഴുവാ ഫാവാ വകുതക എക്കുറവാനേ ഭയക്കുഖം കശ്വരേ.

0: എന്നറിയാം ഖ്യാദിബ അലം തഅലം അന്ന അല്ലാഹ ലഹു മുൽക്കു സമാവാതി വൽ അർദ് മി ആയത്ത് ഗഹിമനെ സുകുമഗം വാ നൂന തൻവീനു ഖവാഇദ ത മിസാല ഹകീക ബുന ദിബ റൗദ ബുന ദിബ
1: മൈ യശാ ഐ ഇദ്ഗാമ
0: കി വെഗൻ ഇദ്ഗാമ കവി
1: നൂൻ സുകുൻ ഗ ഫാതയ
0: റംഗൾ
1: തൻ ഷൈഇൻ ഖദീർ ഐ ഇഖ്ഫാ തൻവീൻ ഗ ഫാത قاف
0: زهدك يا ايها الرسول
2: يا

0: എന്നറങ്ങും. ഖ്യാദിബ അലം തഅലം അന്ന അല്ലാഹു ലഹു മുൽക്കു സമാവാതി വൽ അർദ് മി ആയത്തുക ഹിമിനെ സുക്കുമകം വ നൂണ തൻവീനുക ഖവാഇദത മിസാലാക്കിക ബുണദിബ റൗദ ബുണദിബ
1: മൈ യശാ ഇദ്ഗാമ
0: കി വെഗൻ ഇദ്ഗാമ കവി
1: നൂൺ സുക്കുൻ ഗ ഫാതയ
0: രംഗൾ
1: തൻ ഷൈഇൻ ഖദീർ എ ഇഖ്ഫാ തൻവീൻ ഗ ഫാത ഖാഫ്
0: രംഗൾ സഹദ കിയ യാ അയ്യുഹർ റസൂൽ
2: യാ

അതി കലേഗെഫാനു എവരെണ്ണം ഇൻസാറു കുറെവ്യസ് നുവത എവരെണ്ണം കലേഗെഫാനു ഇൻസാറു നുക്കുറെവ്യസ് എവരെണ്ണം ഹമഹമ വെഗെംവേ എവരെങ് ഈമാനെൻ നുവാണെതേ.

ഇനിയും അതി ഇരു കണ്ടേളി കരാറു വണിവി തണക്കദ്ദാന്തെ ഹിംഗ ഹിംഗ ഹുരത്തെ ഈ അസീസു അന്ത മുളദ്ദെനവുടിഗെംവ റസ്കലാങ്ങെ മിംവരു കുറവ്വ ഫാവ ഗൊത്തെ.

അതി ത്യബാമീഹുണ്ണ റഹ്മൽ ലെവ്വു മട്ടക ത്യബാമീഹുങ്കെ കുരിമതീഗാവാ തണായി ത്യബാമീഹുങ്കെ ഫഹതുഗാവാ തണ ബിരുവെത്തിവെ റക്കാതിരി വാഷെ എവരെണ്ണം അംഗവാഫി നമ എവരെങ് ഫുരഗസ്ദീ എമ്പുരിദേ.

ഹുരിഹ കംകുളകും ഹുരിഹ ഹിന്ദഗ് ഉജാല കുറവാഷ് ഈമാ കം ഫുരിഹമ അമലു തങ് ഇഖ്ലാസ് തെറി മുറുവെത്തെറി ബൈക്കു കമുക അവുണമെൻ ലവ്വാഷ് മീ ലോബത്തെ ദിവഹി കൗം അബദുവെസ് ഫുരിഹമ ഇസ്തിക്ലാല സലാമത ഹിദായി നൂറുക ലാട്ടവാഷ് ആമീൻ വമാ തൗഫീഖ് ഇല്ലാ ബില്ലാഹി അലൈഹി തവക്കൽതു വ ഇലൈഹി അനീബ് വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.

0: 93.3 MHz ദേലുകയാണ്.
1: എമ്മി തുത്തേരും ഫെഷിഗൻ മറുമച്ചാ ജഹന്ദിം വിസ് എയാമി തോഗവാ കാണി വര പിരുവരിക്കോ ഹിനഫാല സിഫകുര നീങ്ങി ഹാ പിരുവരിക്കോ എനിക്കമുക്കുയി പിരുവരി ദുവഹിനോ എയ് ഉഫാവിരി കമുകി ദുവഹി ഹിങ്ങമു ജഹുമുകി ദുവഹി.

ഈ കീർത്തി റസൂല സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷാറ കുറവാഫ വഫദാനെ വസ്സലാത്തു നൂറുൻ റവാഹു മുസ്ലിം. മാനകി നമാദകി അളായട്ടകാവ നൂറെക്കെ ഹമ ഇഫദാൻ ഏനാഗെ നുകുതുമുൻ എകലാങ്കെ ഏനാഗെ ഹിതുഗാ നൂറെ കംഫതുഗാ നൂറെ ലൊലുഗാ നൂറെ കനഫറാത്തുഗാ നൂറെ വാഫറാത്തുഗാ നൂറെ ബോമതീഗാ നൂറെ അതി ഫാത്തിലാഗെ ദശുഗാ നൂറെ ലവ്വാനെ അതി എമീഹായകി നൂറെ കമുഗാ ലവ്വാനെ ഫഹെ അളാഗെ ദരജ മതിവരി വെഗെന്താൻ ഏനാഗെ ദരജ മതിവരി കുറവാ ഫാഫത ഫുസ്സവാ ദിവ്വാനെ കീത് റസൂല സല്ലല്ലാഹു അലൈഹി വസല്ലം ഗരിഹും വാരിദു വെഫാവാ ഗുതുഗാ ഖാസ ഗുതിഗാ സജിദാഗെ അസറുഗെ സബബും സൗബാൻ റളിയല്ലാഹു അൻഹു വിദാലു വെഫാവേ മാൻ അല്ലാഹുഗെ ഹദ്റത്തുഗാ എമ്മെ ലൊബുവെതി അമലകാ ബെഹേഗൊതും തിമങ് കലേഗെ ഫാനു സുവാലു കുറവീമെ കീത് റസൂല സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് കുറവിയെ عليك بكثرة السجود فإنك لن تسجد لله سجدة إلا رفعك الله بها درجة وحط عنك بها خطيئة رواه مسلم ماني رسول الله صلى الله عليه وسلم من ونكر في بيك له كمغاوة مان الله إكاليك فانا رسول لفي ثوبانك كيبان رواوي جنبي إكاليك فانا ودالو فيه رسول الله صلى الله عليه وسلم حديث كرواتي تمنى أدوهيمه إكا ليغفان حديث كرويه جينا جينان سجد كرومة تماغي أمين لنفس لازم كراشه فهي تبايا الله تكا سجد كفنما إيغ سوب الله تباغ درجين أفلوا إيغ سوب إكا لانغ تباغ فافي نفس ونداهوته കുടവി ശക്കെന്നെ ഗൊതുഗാ മുസ്ലിം മീഹാഗെ സൈദ കുറുമ നമാദു കുറും ഗിനവാ വരക്ക എകലാങ്കെ ഹദുറത്തുഗാ ഏനാഗെ ദരജ മതിവരി വെഗെന്താണ് ഫാഫത ഫുഹെവിഗെന്താണ് മിസ്കിതൻ നമാദ ദിയുമു മീഹാഗെ ദരജ മതിവരിവെ ഫാഫത ഫുഹെവിഗെന്താണ് എഹിൻകമും തിമാഗെ ദരജ മതിവരി ഉമങ് എതെ മീഹക്കങ്ങൊത്തി ഫർദു ഫസ് നമാദ റക്കാത്തെറുമഫഹു എമീഹക്ക കെരി കുളദാന വെഗെം വി മീൻവരക്ക സുണ്ണൻ നമാദു തക്കുറും അതി ഹമ എഫദൻ തിമാഗെ ദരജ മതിവരി ഉമങ് എതെ മീഹക്കങ്ങൊത്തി എകലാങ്കെ നമാദു കുറും നഹി കുറവാ ഫാവാ വകുതു തഫിയവാ എനോം വകുതു തഹുഗാ വീഹാ ഗിനാൻ നമാദു കുറും ഐ ആലം തകുഗെ വെരി റസ്കലാങ്കെ ഹദുറത്തുഗാ ഏനാ കുറ കൊമ്മെ നമാദക്കൻ ഏനാഗെ ദരജ മതിവരിവ മുന്താത്തി